സമയം ഈ ദ്രോഹസ്വത്തെ ആകാശവാണി ശ്രീനഗർ പ്രബോസാൻ ഈ ആകാശവാണി കാ ശ്രീനഗർ സ്റ്റേഷൻ ഹൈ ദിൻ കെ ബാര ബജനെ വാലേ ഹെ തോടി ഹി ദേർ ബാദ് ആകാശവാണി ദില്ലി സെ അംഗ്രേസി ഓർ ഹിന്ദി ഖബറോ കാ ബുലെറ്റിൻ നാഷർ ഹോഗാ ഖബറോ കാ ജറാ സാ ഇന്തസാർ.